0: നിക്ലിക്കേനൊന്നുള്ള റേഡിയോ സാരംഗ് 107.8 FM. ഇന്നത്തെ തുളു കാര്യക്രമകു നിക്ലിക് മാതരേഗ്ല മോക്കിതിഞ്ചി സൊൽമെലു. ഇന്നത്തെ ഈ കാര്യക്രമട് ഇഞ്ചിപ്പ് കുഡ്ലദ വിശ്വവിദ്യാനിലയ കോളേജ് ദ രവീന്ദ്ര കലാഭവനട് നടത്തിന ഉമ്മക്കിന നെമ്പു ഉപന്യാസ പ്രശസ്തി പ്രധാന കാര്യക്രമ. ഈ ലേസിഡ് സർക്കാരി പദവിപൂര കോളേജു ചേളായിരു മുൽപദ പ്രാചാര്യരായിന്ന ഡോക്ടർ ജ്യോതി ചേളായിരു അർണ പാത്രന് കേനൊന്നു ബർക്ക പാത്രദ ഇസയ മാതൃമൂലീയ കുടുംബ വ്യവസ്ഥയുടെ പൊണ്ണന സവാലുലു ബൊക്ക ഭരവസ.
1: സർക്കാരി പദവി പൂർവ്വ കോളേജു ചേളാർ ഇതര പ്രാചാര്യയാകിരുവന്ത ഡോക്ടർ ജ്യോതി ചേളാർ ഇവരിന്ദ ബിര് പാത്തിർന വിഷയ മാതൃമൂലീയ കുടുംബ വ്യവസ്ഥയുടെ പൊണ്ണന സവാലു ബൊക്ക ഭരവസ.
2: ഉമ്മക്കിന നെമ്പു കുടുക്കട്ടട് സേദിന മാത സജ്ജനരേഗ് പുഡ്യടൊന്തു മാതൃമൂലീയ കുടുംബ വ്യവസ്ഥയുടെ മൗല്യലു സവാലുലു ബക്ക സാധ്യതലു ഈ സംഗതിദ മിത്ത് രണ്ട് ഗേനദ പാത്തിരുന്നു പനിയരെ ഞാൻ അനുവാപ്പ മുഷഹ ഇനിത്തെ ഉപന്യാസനു അനുപമ ആരും മൽപൊടിത്തുണ്ട് ആർന്ന ആലോചന ദിക്കുലു ബേത്തുണ്ട് അണ്ട ഉമ്മക്കെ ബതുക്കുദിന കാല ഉമ്മക്കന ഊരു ഈ കുഡ്ല ഐട്ട് നടപ്പുന ഈ ലേസ് കൂടു കട്ട് കൂടുന മക്ക കട്ടുന ഒന്ന് രണ്ട് പേലെന്ന ഈ ലേസ് മൽത്തൊന്നുണ്ട് ഒന്ന് യാന്ന് ആലോചന മൽത്തൊന്നുല്ല പക്ഷേ ഐക്ക് നമ്മ അപ്പ മൂല കട്ട് എഞ്ച കാരണ ആത്തുണ്ട് ഐത്ത ഒട്ടുകു ആ അപ്പ മൂല കട്ട് ഇനിക്കുള്ള ഒരിതുണ്ട ഐത്ത സാധ്യതയിലു ദാദാപന്ത് തെരിയുന്ന മസ്ത് അഗത്യ ദായ പണ്ട അപ്പ മൂല കട്ട് പണ്ട ദാദാപന്ത് ഇനിത്ത പൊസ തലമാറുത ഹിരിയരെ മാത്രല ഗൊത്തുണ്ടു അണ്ട പൊസ തലമാറുത ജോക്ലേഗ് അപ്പ മൂല കട്ടിന് ദാട്ടി സാവുന അജണ്ട ആക്ലേഗ് തെരിപ്പാവു നഞ്ചിന ബേലു അഗത്യവാദ് ബോടാത്തന് തുളുട്ട് ഒഞ്ചി ഗാദ ഉണ്ട് ഒഞ്ചി പൊണ്ണു പൊണ്ണത്ത് ഒഞ്ചി കണ്ണ് കണ്ണത്ത് തുളുവേര് മാത്ര പന്നിയറെ സാധ്യ ഒഞ്ചി പൊണ്ണു പൊണ്ണത്ത് ഒഞ്ചി കണ്ണ് കണ്ണത്ത് പൊണ്ട പൊണ്ണ സന്തേശിനു പൊണ്ണ സംസാരനു തുളുവേര് എഞ്ച കട്ടൊന്നു പൈതേര് ദായക പൊണ്ണ സന്തേശിന മൂലക കുടുംബന് കട്ടുതേര് പൻപുന മസ്തു മല്ലഗേന നമ്മ മാത്രല തിരുത നമ്മ മനുഷ്യന നരമാന്യന വികാസദ സാധ്യത സുമാറ് ഹന്തുലേന നമ്മ ദാട്ടൊന്നു ബൈദ നെത്ത ബഗ്ഗെ നങ്ക് വിജ്ഞാന പൻപുണു സമാജശാസ്ത്ര പൻപുണു ചരിത്ര പൻപുണു മാനവശാസ്ത്ര പൻപുണു ഐത്തൊട്ടുകു ജാനപദത അധ്യയനമുള്ള ഉള്ള അണ്ട ബേത്തെ ബേത്തെ ചിന്തന ദ ശാസ്ത്രലു അക്കലക്കല ആലോചനലിന് ദുമ്പു ദീവും ദുപ്പുനക മനുഷ്യന ജീവവികാസദ ഹന്തുലെന്ന് തെരിത് ജീവസൃഷ്ടിത ചിന്തനലെന്ന് തെരിയൊന്നഞ്ചിന ഒഞ്ചി നില നങ്ക് മുഖ്യ പക്ഷാ സൃഷ്ടി പുരാണനു പന്നക നങ്ക് മുൽത്ത കൊരകിർന്ന സൃഷ്ടി പുരാണ ഡോലു തക്കത്തെ ഔ ഈ ഭൂമിത ഉദിപ്പനദ കത്തേന് ബാരി പുരുളുടു പൻപുണു ആ ഡോലുദ കത്തേന് തെരിയൊന്നു ഈ ഭൂമിത സൃഷ്ടിന് പനൊന്നു അണു പൊണ്ണു ഒട്ടു സേരുത് കൂടുതു കെട്ടുദിന കുടുംബദ ഉലയിട് സന്തേശി എഞ്ച മുന്തുവരേണ്ടു പന്ത് തെരിയുന്ന നക്ക് മസ്തുമല്ല ഗേന അണ്ട ഉന്നേ നമ്മ ദാ തെരിയുന്നോടു തെരിയൊന്നഞ്ചിന അഗത്യ ദാദ ഉണ്ടു ഈ പ്രശ്നന് നമ്മ കേണുണ്ട നങ്ക് മസ് ബേഗുടു ഗൊത്താപ്പുന്നു ദാദ പണ്ട ഒഞ്ചി സ്വാഭിമാനദ നിർമ്മാണ ഒഞ്ചി സ്വാഭിമാനനു തെരിയുന്നരെ പടയുന്നരെ നമ്മ ഈ അപ്പ മൂല കട്ടുത ഈ മൂലൊന്നു തെരിയുന്ന മസ്തു മല്ലഗേന രണ്ടനെത്ത മൂല സാംസ്കൃതിക ശോധലേന് നമ്മ നിർമ്മാണ മൽപ്പു നഞ്ചിന ആവശ്യകത ഉണ്ട് ഐ തൊട്ടുകു ഉന്ന് രണ്ടേന് സേരന്തു പുനർനിർമ്മാണ മൽപ്പുന അഗത്യല ഉണ്ടു പൻപുന നമ്മ തെരിയൊന്നായന സംഗതി നങ്ക് മാത്രല ഗൊത്തുണ്ടു അപ്പ മൂല കട്ടു പണ്ട പൊണ്ണന് നടുട്ടു ദീത് കെട്ടുദീന കുടുംബദ ഒഞ്ചി കട്ടു കട്ടളെ ಆ ಕೂಡು ಕಟ್ಟಡ ಪೊಣ್ಣ ಸಂತೇಸಿಗು ಉಪ್ಪುನ ಪ್ರಾಮುಖ್ಯತೆ ಅಲೆಗು ಉಪ್ಪುನ ಯಜಮಾನಿಕೆ ಅಲೆಡ್ದ ಸಂತೇಸಿ ಪನ್ಪುನ ಒಂಜಿ ತಿಳುವಳಿಕೆ ಐತ ಒಟ್ಟುಗು ಪೊಣ್ಣನ ಪೊಣ್ಣು ಪುಟ್ಟುನೇನು ನಮ್ಮ ನಿರಾಕರಣೆ ಮಲ್ಪಂದೆ ಪೊಣ್ಣ ಸಂತೇಸಿನ ದುಂಬತ್ತುನ ಬೇಲೆನೇನು ನಮ್ಮ ತೆರೆಯು ನೋಡಾಯಿನ ಅಂಶ ಮಸ್ತು ಮಲ್ಲ ಒಂದು ಎಂಕ್ಲು ಬಾಕಿ ತಕ್ಕಲೆಡ್ದು ಬೇತೆ ಇಜಿಂಡ ಎಂಕ್ಲು ಶ್ರೇಷ್ಠತೆ ಪನ್ಪುನ ವ್ಯಸನು ಗಾತ್ರ ಅಂದು ಮಲ್ಪುನಾತು ಒಂದು ದಾಯಿಗೆ ನಮ್ಮ ತೆರೆಯು ನೋಡು ಪಂಡ ಒಂಜಿ ನೆಮ್ಮದಿನ ಪಡೆಪುನ ಹುಡುಕಾಟುಡು ಒಂದು ಒರಿಯ ಗಾತ್ರ ಅತ್ತು ನಂಕು ಮಾತರೆ ಗಾತ್ರ ಒರಿ ಅತ್ತು ನಮ ಪನ್ಪುನ ಚಿಂತನೆನು ಓರ್ತುನ ಗಾತ್ರ ನಮ್ಮ ಸ್ವಾಭಿಮಾನನು ತೆರೆಯುನ ರಾತ್ರ ಐನು ಗುರುತಿಸಾವುನ ಗೌರವಿಸಾವುನ ಪ್ರಕ್ರಿಯೆದ ಒಟ್ಟುಗು ನಮ್ಮ ಸಮುದಾಯಲು ಐನು ತೆರೆಯೊನ್ನ ಮಸ್ತು ಮುಖ್ಯ. ತುಳುನಾಡು ಪಂಡ ಅವು ಬುಡಕಟ್ಟು ಸಮುದಾಯನು ದ ಆಲೋಚನೆನ್ ಕಟ್ಟು ದಿನ ಪಾಕ ಬೇರುಲು ಸೇರು ದಿನ ಆ ಪಾಕ ಬೇರ್ಲೆಡು ಒಂಜಿ ಬೇರು ಮಾತ್ರ ಮುಖ್ಯ ಆತು ಮಾತ ಬೇರುಲ್ಲ ಮಸ್ತ್ ಮುಖ್ಯ ಮಾತ ಬೇರು ಇಜ್ಜಿಡ ಅವು ಕಟ್ಟು ಆಪುಜಿ ಕುಡುಕಟ್ಟು ಆಪುಜಿ ಕುಟುಂಬ ಆಪುಜಿ ಬಂದು ಒಂಜೊಂಜಿ ಎಲ್ಯ ಎಲ್ಯ ಸಮುದಾಯಲ ತನ್ನ ಅನನ್ಯತೆನು ತನ್ನ ಅಸ್ಮಿತೆನು ಒರಿಪಾವೊಂದಿನ ಸಮಾಜ ಇತ್ತಂಡ ಅವು ತುಳುವ ಸಮಾಜ. ಐಟ್ ಉಮ್ಮಕ್ಕೆ ನೆಂಚಿನ ಸಾರ ಸಾರ ಸಾರ ಪೊಂಜೋಲು ಅಕ್ಲು ಸೇರ್ದು ಕಟ್ಟದಿ ನಂಚಿನ ಕೂಡು ಕಟ್ಟವು. ಐಟ್ ಆ ಪೊಣ್ಣನ ನೈಸರ್ಗಿಕ ಮುಂದಾಳತ್ವ ಅಂದ್ ನಮ್ಮ ಒಯ್ನು ಪನ್ಪನ ಐನು ಅಲ್ಲಿ ಪಡೆವೊಂದು ಅಲೆನು ಕೇಂದ್ರ ಸ್ಥಾನೋಡು ದೀದು ಕಾರಣ ಆತಿನ ಒಂಜಿ